ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 6ാം തീയതി, ബുധനാഴ്ച. ശാസ്ത്രലോകം, ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി ഹഡ്ബേ നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന എം വി ശ്രേയ ടാലന്റ് തിരികെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ രാവിലെ 8:45. എം വി റാണിചങ്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 എം വി ശ്രേയ ടാലന്റ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹി ദ്വീപിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് യാത്ര തുടരും. വൈകുന്നേരം 3:30 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. എം വി കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്ബേ നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. 22-ാം തീയതി അതായത് വെള്ളിയാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: Nexa.
3: The Indian Navy invites online applications from unmarried male and female candidates for short service commission information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat.

ശ്രോതാക്കളെ, ഇന്ന് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നു. പരാഗണകാരികളായ തേനീച്ചകളുടെ പ്രാധാന്യം, അവ നേരിടുന്ന ഭീഷണികൾ, സുസ്ഥിര വികസനത്തിന് അവ നൽകുന്ന സംഭാവന എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും മെയ് 20 ലോക തേനീച്ച ദിനമായി ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഗ്രഹത്തിലെ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ജീവികളിലൊന്നായ തേനീച്ചകൾ മനുഷ്യർക്കും സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാരത്തിനും ഇവ സംഭാവന ചെയ്യുന്നു. തേനീച്ചകളെയും മറ്റു പരാഗണകാരികളെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്നും വിനോദത്തിൻ്റെയും

0: ശാസ്ത്രലോകത്തിൽ ഇന്ന് ഗാർഹിക വൈദ്യുതോപകരണങ്ങളും ആധുനിക ഊർജ സംരക്ഷണ മാർഗങ്ങളും. എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ പി വി സുഭാഷ് ബാബു നടത്തുന്ന പ്രഭാഷണമാണ്.
1: ഊർജ സംരക്ഷണത്തിന് അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മാർഗങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇടപെടലുകളാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ ശീലങ്ങൾ വഴിയുള്ള ഒരു ഇടപെടൽ. രണ്ട്, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നിട്ട് ഊർജം സംരക്ഷിക്കാനും സേവ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. ശീലങ്ങൾ വഴിയുള്ള ഇടപെടൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആവശ്യം ഇല്ലാതെ കറങ്ങുന്ന ഫാൻ ഓഫ് ചെയ്യുക, ലൈറ്റ് ഓഫ് ചെയ്യുക, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുക, ഇത് നമ്മുടെ ശീലം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. രണ്ടാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഊർജ സംരക്ഷണം നടത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ സാധാരണ ബൾബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ സ്ഥാനത്ത് ആദ്യം CFL ലാമ്പുകൾ വന്നു. CFL ലാമ്പുകൾ സാധാരണ ബൾബിൻ്റെ കാലും കൂടുതൽ പ്രകാശം, അതിനേക്കാളും കുറച്ച് വൈദ്യുതി എടുത്തുകൊണ്ട് തന്നെ തരാൻ തുടങ്ങി. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ LED ബൾബുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. LED ബൾബുകൾ സാധാരണ ബൾബിനേക്കാളും വളരെ കുറച്ച് മാത്രം ഊർജ്ജം ഉപയോഗിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക വഴി നമുക്ക് ഊർജ്ജം സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഇടപെടൽ. ഇങ്ങനെ നമുക്ക് ഓരോ മേഖലയിലും, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ ഓരോ മേഖലയിലും ഈ രണ്ട് തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെ നമുക്ക് വൈദ്യുതി ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഊർജ്ജ സംരക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ BEE സ്റ്റാർ ലേബലിംഗ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങൾക്ക് ഒരു ഉപകരണം വാങ്ങുമ്പോൾ ഇത് ഊർജ്ജ കാര്യക്ഷമത ഉള്ളതാണോ ഇല്ലയോ എന്നറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ഒരു ഉപകരണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളെപ്പറ്റി എല്ലാ ആളുകൾക്കും അറിയണമെന്നില്ല. അതിന് ഒരു ഉപകരണം വാങ്ങുമ്പോൾ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർ ലേബലിംഗ് പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്റ്റാർ ലേബലിംഗിൽ 1 മുതൽ 5 വരെയുള്ള സ്റ്റാറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 14 ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലേബലിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LED ബൾബുകൾക്ക് സ്റ്റാർ ലേബലിംഗ് ഉണ്ട്, ഫ്രിഡ്ജിനുണ്ട്, ACക്കുണ്ട്, വാട്ടർ ഗീസറിനുണ്ട്, സീലിംഗ് ഫാനിനുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, LPG സ്റ്റൗവിനുണ്ട്, ഇൻഡക്ഷൻ കുക്കറിനുണ്ട്. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കാര്യക്ഷമതയും വർദ്ധിക്കും. അതായത് 1 സ്റ്റാറിനേക്കാളും കാര്യക്ഷമത കൂടുതലായിരിക്കും 5 സ്റ്റാറിന്. നമ്മൾ വിചാരിക്കും കടയിൽ പോകുമ്പോൾ കുറഞ്ഞ വിലയിൽ ഒരു ടൈപ്പ് ഉപകരണങ്ങൾ തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷേ അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്റ്റാർ ലേബലിംഗിൽ സ്റ്റാർ കൂടിയതിനായിരിക്കും. സാധാരണഗതിയിൽ കാണുന്നത് സ്റ്റാർ കൂടിയ ഉപകരണങ്ങൾക്ക് വില കൂടുതൽ തന്നെയായിരിക്കും. 1 സ്റ്റാറുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നതിനേക്കാളും വില കൂടുതൽ തന്നെയായിരിക്കും 5 സ്റ്റാറുള്ള ഫ്രിഡ്ജിന്. അതിൻ്റെ ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിലെല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വില കൂടുതൽ തന്നെയായിരിക്കും. പക്ഷേ അത് ഉപയോഗിക്കുന്ന, അത് എടുക്കുന്ന വൈദ്യുതിയുടെ അളവ് 1 സ്റ്റാറിനേക്കാളും വളരെ കുറവായിരിക്കും 5 സ്റ്റാറിലുള്ള ഉപകരണങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ 5 സ്റ്റാറുള്ള ഉപകരണങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ വാങ്ങുന്ന ഉപകരണം ഏത് വർഷമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ സ്റ്റാർ ലേബലിംഗിൻ്റെ, അതായത് ഒരു സ്റ്റാർ ലേബലിംഗ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൈക്കിൾ ലൈഫുണ്ട്. അത് ചിലതിന് 3 കൊല്ലമായിരിക്കാം, 2 കൊല്ലം, ഇങ്ങനെ അത് മാറും. അപ്പോൾ അതിനനുസരിച്ച് 3 കൊല്ലമാണെങ്കിൽ 3ാമത്തെ കൊല്ലം കഴിയുമ്പോൾ പുതിയ സ്റ്റാർ ലേബലിംഗ് വരും. പുതിയ സ്റ്റാർ ലേബലിംഗ് വരുമ്പോൾ ഇപ്രാവശ്യം 5ാമത്തെ സ്റ്റാറിൽ നിന്ന സാധനം പുതിയ സ്റ്റാർ ലേബലിംഗിൽ അത് 4ാമത്തെ സ്റ്റാറിലായിരിക്കും അത്രയും കാര്യക്ഷമതയുള്ള നിൽക്കുന്നത്. അതായത് അതിനേക്കാളും കൂടുതൽ കാര്യക്ഷമതയുള്ള സാധനമായിരിക്കും, ഉപകരണമായിരിക്കും ഈ പുതിയ സൈക്കിളിലെ സ്റ്റാർ ലേബലിംഗിൽ 5 സ്റ്റാറിൽ കിട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വർഷത്തെ സ്റ്റാർ ലേബലിംഗ് ഉള്ള ഉപകരണം നോക്കി വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ

നമ്മൾ ഒന്ന് ലൈറ്റിംഗ് ആണ് പ്രധാനപ്പെട്ട ഉപകരണം. അവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴിവതും എൽ ഇ ഡി ബൾബുകൾ തന്നെ ഉപയോഗിക്കുക. എൽ ഇ ഡി ബൾബുകൾ ഇപ്പോൾ പുതിയ നല്ല ഭംഗിയിൽ പുതിയ സ്റ്റൈലിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാര്യക്ഷമത കൂടിയതായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ സ്റ്റാർ ലെവലിംഗ് ഉള്ള എൽ ഇ ഡി ഉപകരണങ്ങൾ തന്നെ നമ്മുടെ ലൈറ്റിങ്ങിന് വേണ്ടി വാങ്ങുക. അതുകൂടാതെ തന്നെ നമ്മൾ വീട്ടിൽ ഡേ ടൈമിൽ സൂര്യപ്രകാശം വെളിയിലുള്ളപ്പോൾ കഴിവതും സൂര്യപ്രകാശം മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മുടെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുക. ജനലുകളിലും വാതിലുകളിലുള്ള കർട്ടനൊക്കെ മാറ്റി സൂര്യപ്രകാശം അകത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. കാരണം സൂര്യപ്രകാശം എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റെറിലൈസിങ് ഏജൻറ്റ് കൂടെയാണ്. അണുക്കളെയൊക്കെ നശിപ്പിക്കാനും അത് സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ കറണ്ട് ബില്ല് വളരെയധികം കുറയ്ക്കുവാനും സാധിക്കും. അതുപോലെ നമ്മൾ വീടിനകം പെയിൻറ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ പല ഡിസൈനിലൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈറ്റ് കളറിൽ പെയിൻറ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റ് കളറ് പ്രകാശത്തിന് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ വീട്ടിനകത്ത് നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടാനായിട്ട് ഇത് സഹായകമാകും. അതുകൂടാതെ തന്നെ ലൈറ്റിങ്ങിൻ്റെ ഫിക്സ്ചേഴ്സ് മാസത്തിൽ ഒരിക്കലെങ്കിലും തുടയ്ക്കുക. അതിൽ പൊടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈറ്റ് ഔട്ട്പുട്ട് വളരെയധികം കുറയാനായിട്ട് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഫിക്സ്ചേഴ്സ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും ലൈറ്റിൻ്റെ സോഴ്സ് നമ്മുടെ കണ്ണിൽ നേരിട്ട് പതിക്കാത്ത തരത്തിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതും നമ്മൾ അത് ലൈറ്റിങ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട് വയ്ക്കുമ്പോൾ ലൈറ്റിങ് ഡിസൈൻ ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് അത് നോക്കി തന്നെ ആയിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും കൂടെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അടുത്ത് സീലിംഗ് ഫാനാണ്. അപ്പോൾ സീലിംഗ് ഫാനിൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാം, സീലിംഗ് ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീലിംഗ് ഫാനിനും ഇപ്പോൾ സ്റ്റാർ ലേബലിംഗ് അവൈലബിൾ ആണ്. സീലിംഗ് ഫാനിന് മാത്രമല്ല പെഡസ്റ്റർ ഫാനിനും സ്റ്റാർ ലേബലിംഗ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ കഴിവതും ഫൈവ് സ്റ്റാർ ലേബലിംഗ് ആയിട്ടുള്ള സീലിംഗ് ഫാൻ തന്നെ വാങ്ങുക. ഇപ്പോൾ ഫൈവ് സ്റ്റാർ ലേബലിംഗിൽ ഇറങ്ങുന്ന സീലിംഗ് ഫാനുകളെല്ലാം തന്നെ ബി എൽ ഡി സി ഫാനുകളാണ്. അതായത് ബ്രഷ്ലെസ് ഡി സി മോട്ടർ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഫാനുകളാണ്. അതായത് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സീലിംഗ് ഫാനുകൾ ഏതാണ്ട് 80 വാട്ട് വരെ ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സ്പീഡിൽ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കാറ്റ് കിട്ടുമ്പോൾ അത് എടുക്കുന്ന വൈദ്യുതിയുടെ അളവ് 28 വാട്ട്സ് 30 വാട്ടിന് താഴെയാണ് ബി എൽ ഡി സി ഫാനിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ബൾബുകൾ ക്ലീൻ ചെയ്യുന്നു പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ലീഫും ക്ലിയർ ആയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക. കാരണം ഇതിൽ പൊടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എയർ ഔട്ട്പുട്ട് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. തുടയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കരുത്. കഴിവതും നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ തുടയ്ക്കാം. നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് തുരുമ്പെടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മളിത് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ റൂഫിൽ നിന്ന് ലീഫിലേക്ക് മിനിമം 30 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് വയ്ക്കുക. അതായത് നമ്മുടെ ലീഫിന് മുകളിൽ റൂഫിൻ്റെ ഇടയിലുള്ള സ്പേസിലുള്ള എയറിനെയാണ് നമ്മുടെ സീലിംഗ് ഫാൻ പുഷ് ചെയ്ത് താഴോട്ട് തരുന്നത്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് തരുമ്പോൾ മാക്സിമം കാറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ലീഫും റൂഫും തമ്മിലുള്ള ഗ്യാപ്പ് അത് വളരെ കൂടിയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് മിനിമം ഒരു 30 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതനുസരിച്ച് ഇത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവും കുറയും. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഫാന് ഏത് സ്പീഡിൽ കറങ്ങിയാലും ഒരേപോലെ വൈദ്യുതി എടുക്കുമെന്നാണ്. അങ്ങനെയല്ല, നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് എടുക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂടും. അപ്പോൾ സ്പീഡ് കുറയുന്നതനുസരിച്ച് എടുക്കുന്ന വൈദ്യുതിയുടെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ റിമോട്ട്, ഇപ്പോൾ ബി എൽ ഡി സി ഫാനാണെങ്കിൽ റിമോട്ടിലായിരിക്കും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോളർ ഉണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം, ഇലക്ട്രോണിക് റെഗുലേറ്റർ ഒക്കെ ഉണ്ടാവും. അത് സ്പീഡ് കുറച്ച് വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇനി നോക്കാനുള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എയർ കണ്ടീഷണറുകളാണ്. നമ്മുടെ റൂമിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള എയർ കണ്ടീഷണറുകൾ സെലക്ട് ചെയ്യുക. എയർ കണ്ടീഷണറുകളിലെ എയർ ഫിൽട്ടർ നമ്മൾ കറക്റ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ, ഒരു നേരത്തെ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും, അത് നമുക്ക് തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് അത് അതിൻ്റെ പൊടി കളയാവുന്നതാണ്. എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്ന്, ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 26 ഡിഗ്രിയോ 27 ഡിഗ്രിയോ വയ്ക്കുക. കഴിവത് 26 ഡിഗ്രി വയ്ക്കുക. 25 ഡിഗ്രി വയ്ക്കുക. കാരണം നിങ്ങൾ 1 ഡിഗ്രി ടെമ്പറേച്ചർ എയർ കണ്ടീഷണറിൽ താഴോട്ട് കുറയ്ക്കുമ്പോൾ, അതായത് 24 നിന്ന് 23 ലോട്ടാക്കുകയോ 23 നിന്ന് 22 ലോട്ടാക്കുകയോ ചെയ്യുമ്പോൾ, 1 ഡിഗ്രി കുറയ്ക്കുമ്പോൾ 6% വൈദ്യുതി കൂടുതലെടുക്കും. അപ്പോൾ നമ്മൾ 25 എ സി ഓടിക്കുന്നതും 26 ഡിഗ്രിയിൽ എ സി ഓടിക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് തണുപ്പ് അത്രയ്ക്ക് പോരാ എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് നമ്മുടെ ഫാനും കൂടെ ഉപയോഗിക്കാനാണ്. സാധാരണഗതിയിൽ നമുക്ക് ആദ്യത്തെ 1 മണിക്കൂർ

0: സി ഓണാക്കി നമുക്കൊരു റൂമൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫാന് ഒന്ന് ചെറിയ സ്പീഡിൽ രണ്ടിലോ മൂന്നിലോ ഇട്ടിട്ട് ഓണാക്കിയിട്ട് എ സി ഓഫ് ആക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരത്തേക്കും ആവശ്യത്തിനുള്ള ഒരു തണുപ്പ് കിട്ടാനായിട്ട് അത് മതിയാവും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ കണ്ടൻസർ യൂണിറ്റ് പുറത്ത് വയ്ക്കുമ്പോൾ ഇത് കഴിവതും ഡയറക്റ്റായിട്ട് വെയിലടിക്കുകയോ ചൂടടിക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത് വയ്ക്കാതെ കഴിവതും സൺഷൈൻ്റെ തൊട്ട് അടിയിലായിട്ടോ അധികം ചൂടടിക്കാത്ത സ്ഥലത്ത് അതിൻ്റെ ലോഡ് കൂടാത്ത തരത്തിൽ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേനൽക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റൂഫിൻ്റെ മുകളിൽ, നമ്മുടെ ടെറസിൻ്റെ മുകളിൽ സൂര്യപ്രകാശം വരുന്ന പതിക്കുന്ന സ്ഥലത്ത് നമ്മളിതിപ്പോൾ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ 31 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ളപ്പോഴും റൂഫിൻ്റെ കോൺക്രീറ്റും 50-55 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോയി നിൽക്കും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വേനൽക്കാലത്ത് നമ്മുടെ റൂഫിൻ്റെ മുകളിൽ വെള്ള പെയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ വേറൊന്നും വേണ്ട, വൈറ്റ് സിമെൻറ്റ് വാങ്ങി ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത് അടിച്ചാലും മതി. ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒരു വൈറ്റ് വാഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി എങ്കിലും കുറയും. കാരണം സൂര്യപ്രകാശത്തിന് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കളയും, അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ ബിൽഡപ്പ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് കൂൾ റൂഫിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിവതും റൂഫിൽ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേനൽക്കാലത്ത് അടിച്ചിടുക. ഇനി നമ്മൾ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ ടൈപ്പ് റെഫ്രിജറേറ്ററാണെങ്കിൽ ബാക്കിൽ വല പോലെ കണ്ടൻസർ കോയിൽ പുറത്ത് കാണാം, ഇവാപറേറ്റർ കോയിൽ പുറത്ത് കാണാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ പലപ്പോഴും പൊടിയൊക്കെ വന്ന് അടിഞ്ഞിരിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ക്ലീൻ ചെയ്യുക. അതിൽ പൊടി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൂടുകയും ഹീറ്റ് പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് ഹീറ്റ് പുറത്തേക്ക് പോയാൽ മാത്രമേ റെഫ്രിജറേറ്റർ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ റെഫ്രിജറേറ്റർ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ സ്റ്റാർ ലേബലിംഗ് ഉള്ളത് തന്നെ നോക്കി വാങ്ങുക. 6 മണി മുതൽ 10 മണി വരെ നമ്മൾ റെഫ്രിജറേറ്റർ ഓഫാക്കി ഇടുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഓഫാക്കി ഇടുന്ന സമയങ്ങളിൽ അതിൻ്റെ ഡോറ് തുറക്കാൻ പാടില്ല. ഡോറ് തുറക്കുമ്പോൾ അതിൻ്റെ തണുത്ത വായു പുറത്തേക്ക് പോകും. ഇനി അതുപോലെ തന്നെ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ച് എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഒരവസ്ഥ പലരുടെയും ഫ്രിഡ്ജിലുണ്ടാവും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യുക. ഇതിന് മുകളിൽ ഐസ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ താഴോട്ടുള്ള തണുപ്പ് പോകുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറയും. ഇതിനകത്ത് സാധനങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക. കാരണം ഇതിനകത്തുള്ള എയർ ഫ്ലോ പ്രോപ്പറായിട്ട് മുകളിൽ നിന്ന് തണുത്ത കാറ്റ് ബാക്കിയുള്ള താഴോട്ടും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം നമ്മുടെ വാഷിംഗ് മെഷീനാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ സ്റ്റാർ ലേബലിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വോളണ്ടറി ആയിട്ടാണ്. 2 ടൈപ്പാണുള്ളത്. ഫ്രണ്ട് ലോഡും ഉണ്ട്, ടോപ്പ് ലോഡും ഉണ്ട്. കഴിവതും ഫ്രണ്ട് ലോഡ് ടൈപ്പ് വാഷിംഗ് മെഷീൻ വാങ്ങുക. ഫ്രണ്ട് ലോഡ് ടൈപ്പ് വാഷിംഗ് മെഷീന് കുറച്ച് വെള്ളവും കുറച്ച് വൈദ്യുതിയും മതി. അതേസമയത്ത് ടോപ്പ് ലോഡിന് കുറച്ച് കൂടുതൽ വേണം. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ കഴിവതും ഫുൾ കപ്പാസിറ്റിയിൽ ഉപയോഗിക്കുക. 6 കിലോഗ്രാമിൻ്റെ കപ്പാസിറ്റിയാണ് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കിലോഗ്രാം തുണിയും ആ സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക. അതല്ലെങ്കിൽ അതിന് പകരം അത്രയും വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വെള്ളമായിരിക്കും തന്നെ. അപ്പോൾ അത്രയും വെള്ളം നഷ്ടം, അതുമാത്രമല്ല അത്രയും ഇലക്ട്രിസിറ്റി എന്തായാലും എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ അതിനെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിവതും അയൺ ചെയ്യുന്ന സ്ഥലത്ത് സീലിംഗ് ഫാൻ ഓണാക്കിയിട്ടിരുന്ന് അയൺ ചെയ്യരുത്. കാരണം അയൺ ബോക്സിൽ നിന്നുള്ള ഹീറ്റ് അതിൻ്റെ കാറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം അങ്ങനെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലൈറ്റ് കത്തുകയാണെങ്കിൽ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് കത്തുകയാണെങ്കിൽ ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അയൺ ബോക്സ് കുത്തനെ നിർത്തരുത്. കുത്തനെ നിർത്തുമ്പോൾ ആ സർഫസ് കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അതുവഴി കാറ്റ് വന്ന് അതിൻ്റെ ചൂട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. അതിന് പകരം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ പാത്രമൊക്കെ വയ്ക്കുന്ന ടൈപ്പിലുള്ള സ്റ്റീൽ റിങ് കിട്ടും. ഇതിൽ റിങ് വാങ്ങിച്ചിട്ട് അതിന് പാടെ വയ്ക്കുക. അതുപോലെ തന്നെ ഓരോ തുണിക്കും ഓരോ ടൈപ്പ് ടെമ്പറേച്ചറാണ് ആവശ്യം. അപ്പോൾ അത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് തന്നെ അയൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
1: ഗാർഹിക വൈദ്യുതോപകരണങ്ങളും ആധുനിക ഊർജ സംരക്ഷണ മാർഗങ്ങളും എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ PV സുഭാഷ് ബാബു നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം. ഇതോടെ ഇന്നത്തെ ശാസ്ത്രലോകം സമാപിച്ചു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും KS ചിത്രയും ആലപിച്ചത്. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം പകർന്നത് MJ ചന്ദ്രൻ.

അടുത്ത ഗാനം വെള്ളിത്തിര എന്ന ചിത്രത്തിൽ സുജാത മോഹന്റെ ആലാപനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് അൽഫോൻസ് ജോസഫിന്റെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജിയാർ.